0: 0244 96#. Niä ndä haha nä å ndå waku, no å ririkane atä rä rä må ndå wa Ngai, niä ndirä handå ndä rahå ra draw one mwe. In fact, nä å ndå å rä a må nene ingäeka kana ndä reka njagä rwo nä gwäka nä gå ikara tu ngä kå ririkanagia å hotani ma mwana witå ndirä na å ndå å ngä tiga o guo tu kwetå kä ra *496# njagä rwo gå ikara ngä kå ririkanagia atä nä wona kanyamå nä waikä rio å guo å cio nä guo wä ra wakwa kwetå kä ra *496# kwetå kä ra *496# wä ra wakwa må nene nä å cio må ndå wakwa kwetå kä ra *496# cagå ra box ä o rämwe tu gatä gatä ka box ithano na kä u wahotana gä å ke thimå-inä yaku na nä hau hau kwetå kä ra *496# watu gå cagå ra cagå ra box ä o rämwe tu gatä gatä ka box ithano no rikane kä u wahotana gä å ke thimå-inä yaku na gä å ke hau hau kwetå kä ra *496# *496# cagå ra box oro ä mwe gatagatä ka box ithano no rikana kä rä a wahotana gä å ke thimå-inä yaku na nä hau hau ken fm botop
1: gå kena fm gaka nä gaitå steam masajoel hinga maitho masaji yaku special thutha wa muthenya mugima ukimatha
0: ndaraigua ndi proper ndi haririe tutwarane nginyo cihande wega thaa thita
1: nyihia hwaĩ na wambugu wa mwaki haha rwĩmbo nĩ gacumbĩrĩ na ndereti cia gũkũhe appetite
2: thabuni ũtheragia guo nĩ ũndũ wa mũhũyũ
1: nyihia hwaĩ nĩ hega nayo 92.2
3: Kena FM